0: 寝たのかな。
1: ダディ。
0: あ。വായിച്ച് പോലെ ഓരോ പൈസ ഇടുന്ന മൂന്നെണ്ണത്തിൽ ഇനി അതിന്റെ കുറവേ ഉള്ളൂ. കൊടുത്തുണക്കാൻ മറ്റൊന്നും വേണോ? കൊണ്ടാ പറ്റും. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ.